ഐനഹന അലർജി കോസ്മെറ്റിക് ഐ വച്ചടന്ദട ബിമാരിൻ ജോ മാഹിർ ഡോക്ടർ ബഷീർ അഹമ്മദ് മേമണ റോസാനു ഷാമ ജോ അസ്ർ നിമാദ ഖാ ഇഷാ ജെ നിമാദ തൈ ഐ ഹർ ആചര തൈ സുബോ ജോ 9 വഗെ ഖാ റാത 8 വഗെ തൈ മരീദൻ ജോ ഇലാജ് കന്ദ ആഹിനെ അഡ്രസ് റോഷൻ സ്കിൻ വ അലർജി ക്ലിനിക് നസ് റെയിൽവേ ഫാട്ടക് അക്സാ മസ്ജിദ് ഥരി റോഡ് മെഹ്റാപുര വധിക റാബ്തെ ജലൈ 0300 3385 569 0300 3385 69